ചോല ചോല ഒഴിപ്പും മനുഗമ വെപ്പം കപ്പു കൊൺപിളി മരവളോൾ നാല ചരാ കൂറാനാ കോണുമേ.